0: കഥാ ടോപ് സ്റ്റോറി.
1: ചീന ജാതകൻ ദെദനക്കു സേകരേതി അത്തടങ്ങുവട്ട. കൊളംബ വരായ നഗര പരിശ്രയതി ചീന ജാതികയ്ക്കു പെഹരകന ഗൊസ് ഘാതനീ കിരിമേ സിദ്ധിയ സംബന്ധേൻ ചോദന ലബാസിടി തവ ചീന ജാതികൻ ദെദനക്കു സേകരേ പ്രദേശയതി അത്തടങ്ങുവട ഗെന തിബനപ. ഈ കൊളംബ അപരാധ കൊട്ടാസയെ സിധുകല വിമർശനേകദി ഘാതനീയട സംബന്ധ ചീന ജാതികൻ തുന്ദനക്കു അത്തടങ്ങുവട ഗനീമ സധാ പോലീസിയ പസുഗേദാ മഹജന സഹായ അപേക്ഷാ കരമീൻ ഓൺഗേ ദക്ത ബാധവേത നികുത് കരു ലബുവാ. ചീന ജാതികൻ പിരിസക് അത്ര ഏതു ഗെട്ടുമുകിൻ അനതുരുവ എക് ചീന ജാതികയ്ക്കു പെഹരകന ഗൊസ് ഘാതനീ കര തിബുനേ പസുഗിയ ജൂലി മാസ 23 വനദായ. ദനി ദേസ്പുതാ ഹോമു സമുദ്ര സന്ധിയെ ബലേ തഹവറു കരാതി ബവ ഇറാന ഇസ്ലാമിയ വിപ്ലവവാദി ആരക്ഷക ബലകായ പവസനവ എമ്മ ബലകായ പേസുവേ ബലശക്തി മിലഗണൻ വിനസ്കരിമ സദാ അമേരിക്ക മെമ മാർഗയ സംബന്ധിൻ അസത്യ പ്രകാശ പത്രു ആഹരിന ബവായ. ഹോമു സമുദ്ര സന്ധിയ സദാവന അമേരിക്കാനു നാവിക അവീര സമ്പൂർണിമ ക്രിയാത്മക ബവട്ട് ധവല മന്ദിരേത നിവേദനേ കല.
0: අනුග්‍රහය
2: සැමට අත දුන් ගමනට ජවය දුන් රටට පණ දුන් 30 වසරක විශිෂ්ටත්වයේ අභිමානය People's Leasing විශ්වාසයේ ප්‍රමුඛයා.
3: සෙනෙහසින් නාදෙන් හදවත් සනසලා
4: මෙදෝලි සෑම මොහොතක්ම රසවත් කර